ഫഹെ ഹമകഷവറും എഫദ ജാദൂവെ കലേഗ ഫാന തിമം മെംവെസ് ഗെന്ന ഹുഷീമെ ഫഹെ തിമം മെംവെസ് അതി കലേഗ ഫാനുവെസ് എബ്ബസുവെ ഹമ ഹമ വെഗെംവാ തനിഗ ഗൊതും എ മായിദക ഖിലാഫ് നുവാന മായിദെ തിമം മെന്നായ് കലേഗ ഫാന ദെമെദു കണ്ടളു വാഷെ.

എവരെ ബുണൂയെ ബയാംവെകും വുജ്ജത്തായ ദലീലുക തെരെ തിമമ്മെന്ന ഹമയം ഐസ്ഫാവ ഇച്ചക്കായ തിമമ്മെൻ ഹെദ്ദിവി കലാങ്കെവുരെ മച്ചക തിമമ്മെൻ തിബായകം ഇസ്കമെൻ നുദേ ഹുഷീമെ ഫഹെ കലേഗ ഖണ്ഡാള ഗൊതക ഖണ്ഡാള നിമ്മാഷ് ഹമ കഷവരു ഖാലിയ ഖണ്ഡാള നിമ്മേനി ഹമ എഖനി മിദുനിയേഗ ഹയാതുഗേ.

ഫഹെ ഹമകഷവറും എഫദ ജാദൂവെ കലേഗ് ഫാനത് തിമം മെംവെസ് ഗെന്ന ഹുഷീമെ ഫഹെ തിമം മെംവെസ് അതി കലേഗ് ഫാനുവെസ് എബ്ബസ്വെ ഹമ ഹമ വെഗെംവാ തനിഗ് ഗൊതും എ മായിദകാ ഖിലാഫ് നുവാന മായിദെ തിമം മെന്നായ് കലേഗ് ഫാനാ ദെമെദു കണ്ടളു വാഷെ.

എവരെ ബുണൂയെ ബയാം വെകും വുജ്ജത്തായ് ദലീലുക തെരെ തിമമ്മെന്ന ഹമയം ഐസ്ഫാവ ഇച്ചക്കായ് തിമമ്മെൻ ഹെദ്ദിവി കലാങ്കെവ്വുരെ മച്ചക തിമമ്മെൻ തിബായകം ഇസ്കമെൻ നുദേ ഹുഷീമെ ഫഹെ കലേഗ് ഖണ്ഡാള ഗൊതക ഖണ്ഡാള നിമ്മാഷ് ഹമ കഷവരു ഖാലിയ ഖണ്ഡാള നിമ്മേനി ഹമ എഖനി മിദുനിയേഗ ഹയാതുഗേ.

ദുനിയയിലെ ബോർഡ് കോഡ് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ഗിറ്റ്ഹബും രേവന്തരികമായ കുറിയ ഗെന്തിയ ഇൻഫ്രാസ്ട്രക്ചർ ഫെയിലോവർഗെ തെരയക ദിമാവെ ടെക്നിക്കൽ മസലേക്ക ഗുളികെ മീതിയ മോഹ ഫണനവണ ദോ എക്കുംഫുണിയെ മുഹിമു ഹിതുമെത്താക ബൊഡിതി ബൂറൂതക അറാഫുവാകമ എക്കുംഫുണി ഹാമുകൊഫെ ഗിറ്റ്ഹബ്ഗെ രസ്മി സ്റ്റേറ്റസ് പേജ് ഒലിബുണ മാലുമത്തക ബലായരു മീ മസല ദിമാ ഫവണി എദോഹോഗെ യു ടി സി ഹഗ്ഗടി സാളിസ് ദിനകും ഫെഷിഗെ യു ടി സി അഗ്ഗടി സാളിസ് അശക ദെമിലുഗെ വകുതെക്ക മീ മസ്സല ദിമാവ മെദുവെരുവി ഓട്ടോമേറ്റഡ് സർവീസ് ഡിസ്കവറി അപ്ഡേറ്റ് സിസ്റ്റം തക രഗള ഫെതുരിഗെ നുദിയുമുഗെ സബബും നെറ്റ്വർക്ക് ട്രാഫിക് നുബേ മഗുതാക്കും റൂട്ടുവെ വോക്ക് ഫ്ലോ ഓർക്കെസ്ട്രേഷൻഗെ കോ ഡിപെൻഡൻസിയ ബാർബൊടുവെ ടൈം ഔട്ട് തക ദിമാവുമു മീ ബുറുവരുമുഗെ സബബും എമ്മെ ബൊഡം അസരുഹുരി വക്കുതു ഗിറ്റ്ഹബ് എക്ഷൻസ്ഗെ മസെക്കെത്തോഗെ സാളിസ് തേൻ ഇൻസത ഫെയിൽഫാവായരു മീഗെ നേരിവെ അസരു ഗിറ്റ്ഹബ് പേജസ് അതി കോ പൈലറ്റ് ക്ലൗഡ് സർവീസ് തക വെസ്വണി കൊഫ നമസ് ഇഞ്ചിനീയറും കുറി മസക്കെത്തക്കും യു ടി സി അഗ്ഗടി ബാരഹായർ റൂട്ടിംഗ് മസല മെണ്ണുവൽക്കും ഹല്ലുക്കോ യു ടി സി അഗ്ഗടി സാളിസ് അഷഗ ഹിതുമെത്ത വണി ആമുഹാൽത ഗെണസ്വ എക്കും ഫുണി ബുണിഗൊത്തുക കുറിയങ്ങൊ തണുക മിഫത കമെ തകുരാറു വിയനു ദിനുമട്ടക ഫെയിലോവ ഗാർഡ്രെയിൽസ് അതി പ്രീഫ്ലൈറ്റ് ചെക്സ്ത മിഹാർദണി വരുകത കുറമു എദുവോഗെ കുറിക്കൊളുവെസ് ഗിറ്റ്ഹബ്ഗെ ഹിതുമെത്തക കൊമ്മെസ് വരിഗെ ഹുരസ്തക കുറിമതിവിക്കം ഫാക്കുരവേ എഗൊത്തും ദെഗടി സാളിസ് നോയക്കും യു ടി സി തിങ്കടി ഹതരക ഗിറ്റ്ഹബ് വെബ്സൈറ്റ് വടുമ ബൈ യൂസറു നദഹിതക്കെ കുരിമതിവി കുല്യക സിസ്റ്റം ആയ ട്രഫിക് സ്പൈക്കെ സബബും എ നമസ് മസ്സല ജസ്സ ട്രഫിക് ആയ മസ്തർ ഹോദ എ മസ്തർ വകുത്തും ബ്ലോക്കൊക്കെ എ മസ്സല സ്വണി അവഹങ് അല്ലുകൊഫ മീഡിയമോഗ തെരേക ഗിറ്റ്ഹബ് ടെക്നിക്കൽ എഹെ മസ്സലതക കുരിമതി ഫാവാക്കം ഫാക്കൊല്ലവേ എഗൊത്തും മേമോഗ ഹവണ ദോഹു പുൽ റിക്വസ്റ്റ് റിവ്യൂ ത്രെഡ് ഉഫെത്തും ഹിതുമെ ഗാക്കണ്ടകം ഹതരു ഗടീര മെതുഖെണ്ടു ಏಯ್ ಗಿಟ್ಹಬ್ ಬೇಣುಕುರ ಡೇಟಾಬೇಸ್ ಸಿಸ್ಟಮ್ಗೆ ಲುಕಪ್ ಟೇಬಲ್ಗಾ ಹುರಿ 32 ಬಿಟ್ ಇಡ್ಡಿಜಾಕಿ ಏಗೆ ಎಮ್ಮೆ ಮತಿ ವೆಲಿಯುವಂಗ್ ಎರುಮುಗ ಸಬುಂ ಆ ಐಡಿ ತಕ ಜಾಗ ನುಲಿಬಿಗೆ ದಿಮಾವೆ ಮಸಲೆ ಮೀಗ ಎದುರು ಮೇ ಹತೆಗ್ಗ ಕೋ ಪೈಲಟ್ ಕ್ಲೌಡ್ ಏಜೆಂಟ್ ಸೆಷನ್ ತ ಲಸುಮುಗ ಮಸಲೆ ಅದಿ ಮೇ ಎಗಾರೆ ತೇರಿಯ ಗಿಟ್ ಆಪರೇಷನ್ಸ್ ಅದಿ ಕೋಡ್ ಕ್ಯೂಎಲ್ಗೆ ಹಿದುಮೆತ್ತಕುಂ ದೇತೆರೆ ಇನ್ ಲೆಟೆನ್ಸಿ ನೋತ ಲಸುಮುಗ ಮಸಲೆ ತಕೆ ಫಾಕುರೆ ಫಾವೆ ಮಿಹಾರ್ ಘಾಲ್ತ ಬಲಾಯರು ಗಿಟ್ಹಬ್ಗೆ ಎಮ್ಮೆಹಾ ಸಿಸ್ಟಮ್ ತಕೆ ಹುರಿ ಫುರಿಹಮೆಯ ಆಪರೇಷನಲ್ ಹಾಲ್ತುಗ ಅದಿ ಮೇಮೋಗ ಅಶಾರ ಅದಿ ನವರವಣದು ಎವ್ಎಸ್ ಕಾಲ ಹಿದುಮೆ ಮೆದುಕೆಂಡುಮೆ ರಿಪೋರ್ಟ್ ಪೂರೈಫೆನ್ನುವೆ ಎಹೆ ನಮಸ್ ಡೆವಲಪರುನ ಇರ್ಷಾದೆಮುಂ ಗಿಟ್ಹಬುಂ ಬೊಣೆಫವಣಿ ಮಸ್ಸಲ ದಿಮಾಯ ವಗುತು ಪ್ರೊಸೆಸ್ನುವೆ ಹುರಿ ಪುಲ್ ರಿಕ್ವೆಸ್ಟ್ ಹುಗೆ ಕೋಡ್ ಸ್ಕೇನಿಂಗ್ ಅಲುನ್ ಟ್ರಿಗಾ ಕುರುಮಟ್ಟಕ ಆ ಪುಷ್ಯ ಕುರಂಗ್ ಜಿಹಿದಾಣ್ಕಮ

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവെരുക്കമ്മായകു
0: എക്കുവെരുക്കമായകു
1: ഏറുവെസ് മിഹാറുവെസ് റയിതുണ്ണായകു റയിതുണ്ണ എമ്മിഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതൃസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്